ഓഡിയോ വാഹക അസ്സലാമു അലൈക്കും ഓഡിയോ വാഹക മി പ്രോഗ്രാം ദുരാഗാതും അഡോസുമുങ്ങെന്നവ ഹുരിയ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തു മർഹബ പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്ത കുരിയ ദാണി അൽഗുൻ ഷാഹുദ മഹ്മൂദ് ഓഡിയോ വാഹക കമിഹാർ അറുമെ മി ഗനസ്സെനി ബിമ്മ ഇബ്രാഹിം വഹീദ് കെ ഇഷ്ക് മി വാഹക മി ഹഫ്താഗ മി ഗനസ്സെനി മി വാഹകഗെ പാവിസ് വണബ ವಾಹಕೆ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ